0: മൃദല്ലബുന വിശേഷ പ്രവൃത്തിയാക്ക് ദോഷന ചോദനാ സന്ധാ ഇട്ട് പുണിയോച്ച മാത്യ സന്ന ഗുണവർദ്ധന മഹത വരദ കറുക്കന്ന ബാവ് കൊലംബ മഹാധികന്യ അത് നിയോഗ കല സന്ന ഗുണവർദ്ധന്റെ എരിവ് അല്ലാസ് കൊംസ്വ വിസിൻ ഗുണകൃതിബു നടുവല തീന്തുവ് പ്രകാശിട്ട പത്കരമിൻ കൊലംബ മഹാധികന ബിനിസുരു മുഹമ്മദ് മിഹാൽ മിസിൻ മെമ നിയോഗിയ പ്രകാശിട്ട പത്കര തിബിനവാ വിത്തിക്കാരുടെ ദണ്ഡുവാം കരീമിട നിയമിത അത്തര ഈട്ടാധാല കണ്ണു ദക്വീമ് നീതജ്ഞവരുൺ വിസിൻ മേവനമിട്ട് സിധുകരമിൻ പവതിനവാ ദിദഹസായവസരെ സംവദനതുരായി മണ്ഡലി സഭാപതിരാളിസ് കട്ടയത്തു കരമിൻ സിറ്റിയതേ എം ആയതിനേട്ട് കുലി പതിനം മത വാഹന ലഭാഗനീമേതേ രാജ്യേട്ട് പാഡ്വാക് സിധുക്കരീമ തൊളിൻ ദോഷന നെമത്തി വർദ്ധ സിധുക്കല പാവട്ട് ചോദനാ കരമിൻ അല്ലാസ് കൊമിസബ് സർണ ഗുണവാദന്റെ എരിവ നടുവ് ഗുണുകുര തിബുണാ ദോഷന ചോദനാ സന്ധാ ഇട്ട് പുണ്യോച്ച മാത്യ സർണ ഗുണവാദന മഹത വരദ കറുക്കന്ന ബാവ് കൊലംബ മഹാധികന്യ അത് നിയോഗ കല സന്ന ഗുണവർദ്ധന്റെ എരിവ് അല്ലാസ് കൊംസ്വമിസിൻ ഗുണകൃതിബു നടുവുള്ള തീന്തു പ്രകാശിട്ട പത്കരമിൻ കൊലംബ മഹാധികന മിനിസുരു മുഹമ്മദ് മിഹാൽ മിസിൻ മെമ നിയോഗിയ പ്രകാശിട്ട പത്കര തിബിനവാ വിത്തിക്കാരുടെ ദണ്ഡുവാം നിയമ കിരീമിട നിയമിത അത്തര ഈട്ട് അദാല കണ്ണു ദക്വീമ നീതിജ്ഞരുൺ മിസിൻ മേവനമിട്ട് സിധുക്കരമിൻ പവതിനവാ ദിദഹസായ വസരെ സംവദനതുരായി മണ്ഡലി സഭാപതിരാളിസ് കട്ടയത്തു കരമിൻ സിറ്റിയതേ എം ആയതിനേട്ട് കുളി പതിനം മത വാഹന ലഭാഗനീമേതേ രാജ്യേട്ട് പാഡ്വാ സിധുക്കരീമ തൊളിൻ ദോഷന നെമത്തി വർദ്ധ സിധുക്കല ബാവട്ട് ചോദനാ കരമിൻ അല്ലാസ് കൊമിസമ്പ് സർണ ഗുണവന്ത എരിവ് മെമ നടുവ് ഗുണുക്കര തിബിനവാ മികന തവത്തുരുത്തുരു അപകേ ഇതിരി പ്രവൃത്തി പ്രകാശ തൊളിൻ മലപ്പുറത്ത് വന്ന്
1: FM 93.7 ലാഖാന റേഡിയോ ITN.

0: அதராய் வினாடி நமையாய் வினாவ சுபசந்தியாவாங்க ஹமோடம சுபசந்தியாவாச்சாரும்
1: சுபசந்தியாவா குட் ஈவினிங்
0: குட் ஈவினிங் அதத்த சுபரது விதியட்டம அப்பி ஈவினிங் டிரைவ் எக டிரைவ் கரன படங்க நான்
1: ஓய மனாதோய் வட்டன்னே
0: வட்டன்னே கேனதிங் அப்பிட அப்பிட வேட்டன்னே தொப்பி மனே வெடிபுற வேட்டன்னே நேது ജീവിതം വെടിമ വെടിപ്പുറം അപ്പിട്ട് വേട്ടേ തൊപ്പി അനുങ്ങി തൊപ്പി തപ്പി ദാകാണ്
1: വെടിപ്പുറം
0: തൊപ്പി ഹരിന ദാകാന്ന് കിളക്കോട്ട് അപ്പി ഹെമ്മിലാമം ബലാന്നെ മുഖക്കറി അനുങ്ങി തൊപ്പി അക്കറി ദാകാന
1: ഹെമോമ
0: അനുണ്ട ഉപദേശം ദിനകോട്ട് അപ്പി മാറ പൊറുവാ അപ്പിട്ട് അപ്പി ഏ വരദ്ദം ഏ വിധിയട്ടമ കറണകോട്ട്
1: അപ്പിട
0: തേരേന്നെ അപ്പി ഉപദേശം ദുണ്ട നേത മീറ്റ ടിക്കാവലാവകട കലിങ്
1: അര
0: മനുസ്സയാട്ട ദീപ ഉപദേശക് നേത മമത് മേ അനാഗന തീർന്ന് കേള അപ്പിട ഇത്ര വേളാവ തീരാം
1: ഒക്കം
0: വേല ഇവരായി ഒക്കെ മനുഷ്യ സ്വഭാവ
1: ഉപദേശം
0: ഉപദേശം ദുണ്ട മുഖത ആയിമത് അപിത് പറഞ്ഞ മട വലയവ തമൈ സമഹരലാടിന്നെ ഹദന്ന ബാ ഐ തിങ് പുലുവൻ തരം ഹദാകന ബലാന്നേ ഉണ്ടേ ഹദന്ന ബാ കിയല അതേർല ദമ്മോതിങ് ദെന്നെമനാനെ ഏസ പുലുവൻ തരമകട ഹരി ഗൊടദാകന ബലാന്ന
1: ഔ ഏക തമൈ
0: ട്രൈ കരൊന്നേ ദാര കിയാന്നെ ഹദട ഗലക് ഗഹന്ന ഹിതോതിങ്
1: ഹരി
0: അടുഗാനേ വഹലേ പരാലകട ഹരി വദീ കിയല ഗേ അതുലി ദംഗ ഹവതല ഓ
1: ഹേ പൊരത്തം പുൽഘാകട വകേ
0: ഗേ അതുലി ദംഗ ഹവ Right, evana gabi evening drive ek house hai hamara vena kanga athe kino message ekak kewana katha karanna api tekka ida kada thiyenawa
1: 0.7 0.3 93 5 93 7 message ekak kewana